Yes, aku tu gua hayat korang guna nonton buat nak gua magati tinjau gigi korang in magubet ini guna buat nak. Zuk guna tanpa sokong muru aku gua gua pun tu gua jatuh kat besar. Pungki si korang ya dogi roll lagi gesta. Jika babi kita teri. Mapema. Ayang gua tegak gua san buat nak. Mega san jodoh jebu ane guna muno. Buane norat agen nonton jatuh kat besar buat nak. Kuanza ane guna. Mite jitu nama cik guru rubi gigi ane guna. Nonton number 150,000 Kenya shillings. Kasam gua uno. Yani tayar tidak guna 20 shillings. Awe tada shillings. Coba gini jadi gigi gigi nama mite dia. Coba gini jadi Begini nama itu niu. Ya ni gini nama itu ni gugur kau itu lirik ada cipta. Kerja kau kat lirik 20 shillings. Kerja kau kat lirik 30 shillings. Kau tiga tino atau no luna ember tabra ini begini tab 150,000 kerja shillings. Amanon gitu ya. Bonus nama itu niu. Kau beri dibaga 5,000. Ya ni ya. Yang ke cilil kau mail juga. Begini 150,000. Kau muncam 5,000, 4,000, 3,000, 1,000. Anak 500. Ya ni kau ngetin 5,000. Aku curi ke. Imuchi ambona sofaya. So meganshu ya jite legea tiltika tiede ngune. Amune, imucho kwa tinyur chike chite nyoto ni bonuses. Ago 15,000, ago 20,000. Til sabari sekchi imuchi agi yame bonuses chwa mite nyon. Ta itinye 20 shilingi tiyo, imeganshu ya legea tiltika tiltika tiyo. Nyasi ni itindai 20,000, cheba bonus kitiyo. Ago ilenchi nkora congratulations wara successful buyer. Inyur chike bigi bigi tab 150,000. Kinde unisi mwetu 150,000. Oga anyur chike? Chaba bonus 20,000. Nyazi ni tinde 170,000. Yani enu ngune gud kubitu chita nata nga gile congratulation. Kuma bete bichika ago nyorchige 5,000. Ma bete bichika nyorchige 7,000. Ma bete bichika nyorchige paka 2,000. Ama chi ya kikishari lege til tiket. Ngud kumiten sae nama chi itile tiket kongune. Kagi tia gun kumye. Ama chi chi lista 274 ash. Ama chi chi lista 274 ash. Ta itinye 20 shillings. Imeganshu ya legea tiltika tingune. Star 274 ash. Kaiji ili star 274 ash. Apo sambamba. Apo sambamba. Amachigiri number 6. Kagziri gile boda. 150,000. Mea lane 150,000. Ta itinye 30 shillings tiyo. Chitano to now indio atambuwa ningune. Kuchi itano kapo isi 30 shillings. Akwa 150,000. Kiyo agun kapo asimu nge. Kimachisi wabitko kuraisi. Elenyo ronda ya mune. Ngoti neto kiyo agun. Mujina ilito kara kiyo agun kopi kipiki. Lakini sasa. Na ile chona kukonyo ago limba Monday. Mara Tuesday. Soko itago ile meeting. Lakini kuchugia machikinde unisimu mungu. Matare 2 minutes. Not that I'm going to see my wings. Still start 274 ash. Tawny till ticket not the limit number 6. So ticket not the limit number 6. Kaxir gele boda. Day when you not the wind. Yakwan 50,000 line. Utaskia nam nagani. Utaskia nam nagani. Chile wakita start 274 ash. Ogi till the ticket. Meeten bonuses. Korache meeten yon. Mego sonny bonus. Yonke chile star 274 ash. Ogi till the ticket in honor. Again, on the Gila Paul, you get 43 shillings. John, go bonus, get you. I met you, no, meeting not in the Gila, not in the Douglas. Cargo, you get 820 shillings. John, go bonus, get you. Chile, but get a star 274 ash. I'll get the ticket. Aya, how much a good turn on you? Hey, Shadrach, cargo, you get 2,234. I go bonus, John. Yani, Catalinata, 29 shillings. Cargo, you get 2,234. Ya ni utungo college chungu numero atile ticket. Kutindo bonus na 2000. ANC mwenyin. Shadi. Pongezi sana. Mite note gele Vivian. Note nikanyo chige 1118. Acha ginye. Godgodo mite ticket ile tarbona akikisha ile get ticket ile tono. Hey. Gele kila mtu anatembea na bonus. Enog 736 kitu chungu get off fire. Cheruto 1198. Pongezi sana. Yani kazi nyo nikuwa tambuwa chito kito genyo. Chile ba kito star 274 ash. Ogi itile ticket. Alafu wama china gito genge. Kine kibar chini ge kubi gibigi iti neba 150,000. Kitu nota nikibar chini ge kubi gibigi itab 150. Eriko. Inge nile tumi inyori ginota nikima kini ge. Tumi inyori ginota nikichenge. Kenyor chige 3,354. Hey, achawe. 3,354. Kiwurin Eric, John kenyur chige ko bonus. Inge ne good niyai anka dali bye bye kabisa ibare way gam 3,000 fire. Teri je John, kongi lebi ndiyo paka 5,000, to muga 5,000. Kaso ki ne kubarchi niya ko bigi. Yan ke ko asan ko mail chige bigi number 150,000. Ke wo ne bonus jo 3,000 chow kenyur chige. Elvis. 340 shillings ko bonus of fire. So chile bag star 274 ash agi tile ticket. Nemite number 6. Kasambono. Gore jita na ante day 40 shillings. Na ante 30 shillings. Ogo jita ni me confirm. Mazire 30 shillings.
angna la shon koni jita kulle agu bigi bigi imagine of fire ingale nitan ko baati de bachi amaji na go notan baati de bachi ndai gunyi notan nyor chinge baati notan ne bai get bigi bigi ta 150,000 rani utaskia namna gani kinde 150,000 zimengun kinde 150,000 kenya shilling ibai ba gagengo giba yale bigi bigi ngunge Ango kipa yendo, yani ya tagagi ndewun si mwengu nge, kukagi tiage gunotan. So, amachi ibar chike chitu gule. Amachi kutu jitano, amachi giri le, tip tano so kone, chill star, tu, hey, corona, eh, kutumbo kutane tin, hey, Wilberforce. Kango nyo chike 4,500, ingiri le pona asyo na Wilberforce, ponkesi sana, achagi je. Kango nyo chike 4,500, ako ingiri le katile nata, 25 shillings. Yani eh abutu magonyo wengine wataringa barchinige uzuri na tana baso kona baso komoro ago en sai sechu kosa ese kyo tanjaga ago walage itiligi tekita mego sani pesa haya kita na imachi itil rain na tai no ani mai tem na tai jamwano sa tamba bike tile na tayo itinye tata shillings haya korono ko kita na ani machi gerbu chile teptano sokone chill star 274 ash yani star 274 ash Kai chile star 274 ashe Tuende kazi Ama chigiri namba sigizo Matiti ligita ke tafadhali Ino ni kumbo na wangito kingile wanya team number 1 Wanya team number 2 Chitu kuliko ya wachoko team number 6 Ogo tisi nyori chige 5,000 nijo Nyori chige 3,000 Kochi itone katil number 6 Ngoti itil number 1 kome nyoru 5,000 nijo Menyoru 3,000 nijo Ngoti itil number 2, number 3, number 4 Menyoru 5,000 nijo 3,000 bonuses Ule nyoru ni ngitoki kwa number 6 Nega kisiri gele boda Star 274 ash We number 6 Kone jita gimi retana number 6 Yanga chile star 274 ash Kekwane listi naba tuke miten soko So kine iri blani number 6 Nega kisiri gele boda Ichile 6 agi chile gole send Hey, pende tana biyak bonuso Hey, aku mangu ala jitu mpesa na ngwang eh. Amu ne lebende topic ngunde kwa tere kabisa. O lebende topic agra bisa gende ngunde kwa tere. Star 274 ash. I reply na xigis. I yokte. Kuko nyote legende wa pin. Kutoma inde pin. Kolinjin tile silingata. Kolinjin tile silingata. Achawe. Achawe. Hei. Inde pin jaguga tofaya. Chamu anana atambuan bi kiotane. Chicago muche nito nkwa ljige. Kunyo chige bonuses. Mamite njita nga agat piki piki. Lakini bonuses chemite nyo. Kaso. Leonard. 3,189. Chamu anasa mwaje bada binike changu choke. Agna le mitu mbiga 500, 200, 100. Chamu anasa mwaje babi kongete nilubu tage nga agwa papara kiatki choke. Aya. Kipkwej. Kanyo chige. 1,145. Mitu nkwara nota nigile. Erike. Kago nyorchige 4,857. Hey, atari sana. Mite noto nigele, Joseph. Au kago nyorchige marambili, Joseph. Lazima atambane. Koge nyorchige na tie 6 start shillings, Joseph. Kago nyorchige ngune 2,813. Yani tu makakosan, Joseph. Kago nyorchige 6 start na tie. Anone kago nyorchige 2,813 ngune. Yani mamine kakosan. Bonus, bonus kitio. Masi, mite nisi mwengu 1,558. Meshag, meet and see mwengung 3,058. Denise, meet and see mwengung 2,691. Antony, meet and see mwengung 3,624. Not regular Kilbert, it and die and see mwengung 988 shillings. Meet and see mwengung. Ay, jamani, agwa mwengwa leine. Chutu si mwete. Mwere jita nangwa chutu ngunja gere. Lakini, toko meet and kumya mwune meet and big chow gere kwa kwa jige marambile. Mibi chikwa kwa jige marambile. So tabu kwa chutu mpeza. Chutu kwa mangu wale chutu eh. Ezra. Miten si mangu ngofa. 1,858. Chamda tigeti. Nyamuna wale njini imu chuko tigeti ngune. Agi nyur chige ogot. Mare nyur chige na ta 4,000. Nebo angi nyur chige 500. Nebo so mwagini otari nyur chige libut. Nebo angu wane I nyur chige ogot 200 shillings. Kuhuna anutan iga target kuhuna otan. Agupi ndipika 5,000. So amachi ibar chige jita. Chiri chiri. Iko sto yana yangu tili na tayi guona na agi guone 3,736. Hee, acha we. Agi na lagi niki barchi niki ago biki biki to. Kini niki barchi niki ago biki biki. Lagi niye, Rabi ni chuo agi ndio na. Amachi na ile token si janga guone niki dogo. Rabi ni chuo guone niki dogo. Kuchi guone niki lenji ne testai ichengen kote kilenji congratulation yaljige biki biki.
Yani ya, so kunutan kumache kwa kikishan kwa lika guoni mporo enda noton nebo ibarchige kotori nyorchige bigibigi ito iti lang guoni tigatit kuguoni 3,000 ako imagine yan 3,000 ya guji tana mitu 3,974 jitana guoni kuwarire 3,974 katili yan tigati nyinata 28 konyorchige 3,974 ako chuka na kuchuka ikuwa chige lejine ketinen ichengen pikipiki cha 150,000 ige tini gora namba 6 lakini iwende nguni chile gora korir iwende chile gune star 274 ash agi tiltike namba 6 gotko masire 30 shillings ama angwa lega igeri chige masire 30 shillings so chita na thambwani nguni ko chita na tangagu baisi ene 30 shillings ako chorge message jita 30 shillings gune imu kwa ibu ngalega laga besa buwana kwa ibu nkabesa bora tete betu tabraini so chil jita star 274 ash age tiltigat kipke moi bet tuz iti day si mungu 4,600 not regular mathin tuz iti day 2,986 en si mungu nge saina tuz iti day 5,000 Kenya shillings in Simengonge kotile ne basom mog achawe saina kagen saida katile tai komas 48 shillings kabas 48 shillings na bonus gite yoba 48 shillings ne bara saina kogeti koma nyor chike ne boy ko le kwisha mimi ale maga ya kta 48 shillings jo kogeti age kago nyor chike 5,000 Kenya shillings kigurien saina kibrono saina achage je bro na saina pongezi sana kasa jidu bruno tu moyol jige bigibigi to mami chinaga kwal bigibigi so far chona ko bonus kitio we 1 2 3 4 5 6 7 8 9 big 9 choga isipke mami chinaga go san bonus go tagega noton karasha ga nago to lei ago jutu mpesa dengung jutu mpesa dengung well done kenyo chige 1097 shillings Dennis kenyo chige 43 shillings Dorcas kenyo chige 588 Millicent kenyo chige 2374 aya chita yangora nigile Dennis tos kenyo chige 1839 kasbi chiga isipkeo yani mamite nga gosan ogo tagenge Lawi kenyo chige 2616 imagine isipkeo biko unangitego kasa mwono ki negiparchi nige ko bigibigi tafsilingata bigibigi negiparchi nige ko bigibigi noto nebo 150,000 Kenya shillings lagini bonus emitinon yani ginoto negacha miwe megarisho tite legetil gitio parchinge gito goti am bonus kimitenyo ego ti am bonus ju mitinyo rene mitenyo agere cha chika tugule gurene Franklin chika kunyo chike so far yani ngeto sarabin kik tugul jiga nyur chike che bonus kitu kotindo 7,125 imagino 1,175 125 ure Franklin ago chona go 3,000 ko 2,000 ko 200 ko 1,000 kago kitu ago nyur chinge megan sha chitu gile getil dige I know na chitage na 5,000 Julius hey achawe kogo muna le maximum jemu chinyor chige 5,000 Julius iko stay no oge tile na ba katile na basomo gagine pongeze sana katile agine na basomo boga aba agere go getil katile na tago manyor chige gi katile na bo oin 794 shilling tio bonus kono acha nirudie ngine na basomo ko tu yak 5000 guren Julius pongeze sana Julius kasa mono chichanga itil diget chamda yat igeti chamda tigeti tozo mi tejita nesiret ona gero mami tejita nesiret 30 shillings mami chagiri kitab 27 shillings 25 shillings 21 shillings 20 shillings hey kwanza mi tema chore nigele Nixon kwa isi 20 shillings ingele kanyo chika shilling ata 1500 in 20 shillings ago bonus kitu chon chon na kuchu agilien chini Nixon ibar chine nge gotori nyor chige pikipiki na 150,000 so tai getini agi getini agi getini got kele congratulations ako igetini ichile kitu star 274 ash ngoro ji chanto ngai tile tike to amma chogo ti cham cham kitu pesa je miten bonus kitu chegen amma chi cham cham bonus chegen kitu che miten yo gichile star 274 ash agetil tiket hey awe amma ke gaga nyori chita bigi bigi yamma ke gaga ge chita bigi bigi hey biagon 4069 no fire
ഉകയത്തില്ലല്ലോ പോയെങ്കിൽ ആക്കട്ടോ അല്ല ഉകയത്തില്ല ചായയില്ല ആ അല്ല മാഗേരോ ഉകച്ചിന്റെ പോയെങ്കിൽ 4069 അകത്തോമ്മ ഇമാജിനോ സുഹൃത്തിൻ്റെ അങ്കുണ്ട് കൊല്ലം ബിയാകോ കണ്ടേ ഉനക്ക് പറക്കെ അത്മരാകത്തിന് കൊത്തിൻ്റെ ആ 4000 സിമഞ്ഞിൻ എം പേസ ഡയറക്റ്റ് ഞാൻ ഇതിലേക്ക് തൊക്കെ സ്റ്റാർ 274 ആഷ് ആകത്തിൽ തികത്തിനോ ലക്കിൻ്റെ മാങ്കനെ കൊത്തു കമ്മിത്തരകൾ അമ്മ അങ്ങോലെ ഞോ ചിങ്ക ചീത്തുകൾ അമ്മ അങ്ങോലെ ചുറ്റു എം പേസ ഡകു ലഗിന് ഡഗോ മച്ചു തോമോക്ക് തിന്നിക്ക് പറയാൻ മിരിയാം കഞ്ഞൂർ ചിക്ക 746 ഷില്ലിങ്സ് അഹോ ഗെത്തിന് പോയെങ്കിൽ കഞ്ഞൂർ ചിക്ക 3441 150,000 ഇജോർജിക്കാണ് ഓവൻ അതന്നെ പത്ത് ഷില്ലിങ്സ് 26 ഷില്ലിങ്സ് ഐ ഇങ്ങനെ അമ്മച്ചി ഗുയെ ചിത്താകുമ്പോ സോക്കൊന്ന് സോക്കൊന്ന് ഇത്തിലെ ടിക്കറ്റ് ടിക്കറ്റ് എത്തുക 20 ഷില്ലിങ്സ് അവ 30 ഷില്ലിങ്സ് സോ ഇച്ചില് സ്റ്റാർ 274 ആഷ് കാസ്കോമിയ സ്റ്റാർ 274 ആഷ് ആയ ആകെ ഇത്തിൽ ടിക്കറ്റ് മിത്ത നമ്പർ 6 മാറ്റിയിട്ടില്ല അഞ്ഞു നാകെ കേക്കില്ല മിനി കാശിരിക്കല്ല ബോർഡാസ് അകമിത്തെ നമ്പർ 6 സോങ്കൊ ദിവ്യ പായത്തില്ലേ നമ്പർ സ്റ്റോക്ക് കുമ്മകിമി കേച്ചെങ്ങ ചിത്തനാളി ഗസ്റ്റോക്ക് എങ്കോനെ ഉങ്കൊ ദിവ പായൽ ജിഗേക്ക് തകമ യൽ ജിഗേസുകാരോ ഗാ 4000 മകിമി കേച്ചെങ്ങ ചിത്തനാളി ഗസ്റ്റോക്ക് എങ്കോനെ കിബർ ചിഗേ കഞ്ഞോടി ചിത്തനാളി ജിങ്കേ ബിഗി ബിഗി താ 150,000 കൈഗുയെ സോ ഗോ ലാസ്മ ഇവ ടിക്കറ്റ് നമ്പർ 6 ചി തുകുൽ ഗോ ചി ഇവ ടിക്കറ്റ് നമ്പർ 6 സോ ഇച്ചില സ്റ്റാർ 274 ആഷ് അഗിവ നമ്പർ 6 സോ യോങ്ങിവ നമ്പർ 6 അഗി ചിൽ 6 അഗി ചിൽ ഗോ ലസെൻഡ് സെക്കൻഡ് ഇസ് എ 2 തിൻ കൗയുന ലെഗിൻഡ ഓപ്പൻ അഗുനെഞ്ചിൻ തില 21 ഷില്ലിങ്സ് തില 24 ഷില്ലിങ്സ് അനഗോ തില 30 ഷില്ലിങ്സ് മസീര 30 ഷില്ലിങ്സ് സോ കോ യാൻ കെ തിൽ തിക തിനോതൻ ഇവൈഷൻ 30 ഷില്ലിങ്സ് 24 ഷില്ലിങ്സ് കുബൈ ഇൻ ഡെപ്പിൻ ജഗുഗത് കിച്ചോ കുബൈ തിൽ തിക കോ ഇൻഗോ കോ ബാത്തി നമു ഗദ്രൈനെ കെ പിക്കൻ തിക തിനോതൻ ലാംഗേതിൽ കെർഗെ ഹോ ഗേതിൽ 24 ഷില്ലിങ്സ് കെർഗെ ഹോ ഗേതിൽ 30 ഷില്ലിങ്സ് ko not on the golden el jige big big kitab 150,000 mami tera bisa galakche ke tebene ke loke so big big kit 150,000 ko 20,000 ko 150,000 mami ra bisa galakche ke tebene chugo ke thile ande gat ko ke thile 23 e ka goyam tikat nang ke thile ko not on ko kwalun chamune he chamuna tambam biga bonus corona he mi big che bendi ak bonus gabileta gereton cosmos 4132 Eunice 3394 Thomas Kanyurchige 680 shillings kama bi changa bagra bene ke chang Nathan Kanyurchige 1395 bonus yan ga git yogun bonus ngune fire week mutai notre Kanyurchige 1738 1738 ponge sanek mutai mitin otane gile neli nele gwa 48 kitio lakini sawa hiyo ni pesa huko tindewi ndio 50 shillings maybe cha gere ka ana ngoba 50 shillings yenu chani angalia ter bonus jito ne yani kage mixen kabisa bendi baka 5000 inyo root 700 800 ichi list start 274 ash la magere jito ne kwa 50 shillings ani ne gote abika ne kwa 47 abika ne kwa 47 ngune aya mi viola ne kwa 2715 andrea 3,181 achaginye megan shaji telegate tiltiget nan kai tiltiget chamda yat igeti kingala lingun mami tejita naga agat pigibigi mami tejita naga kwal bigibigi to fire mami tejita naga kwal bigibigi to so chilibag star 274 ash agitile tiget non sibit sibit star 274 ash agitile tiget nono tos mi tejita ne tom kunyo chige bonus ngune Samson agere getile netai kai geri sile chutu kenyor 649 shillings 649 anko bonus chotan kingololen pindi baga 5000 lakini muchi tiltigat ngune kelenji tiltigat nangunget kakaitil kuko ago much kolum bigi bigi tab 150000 kocha mune so yad ibarchi nige gora itile tiket inai lege barchi nige inyor chige bigi bigi
ma bonus jo ngi uzuri not da bane inyo chini ke rabise ke ma chini on bonus kora chita ngi le boniface 1234 katile na tai chabona tamba bi ke tile na tai gitoge aya chilgi to status 74 ashon koro jo ne tile na tai yo igeri chige ama cha tamba gito chita na tile na tai ko chil status 74 ash status 74 ash status 74 ash agita tana basigis tete na basigiso kai na basigis aya ichi le sigisa ke chilgo la send ke go ni ata legi dopin olorit e ibarchi nege agari jitane ke bar alex ne ka go chit ko tile na tai alex igo stayano yan ke tilage nge gitu uno no ko ge bashi nata 27 shillings aginyor chige 2272 Alex, misi bengu nge, kiri tile tiga dit pesi anegana tairai ne. Aya, kau magu barci nge inyor cige bonus John, ki barci nge inyor cige piki piki tabuan 50,000. So, rabi ni cang inyor cige, ku ige tinen, I cengen piki piki. Aku ige tini, I bayisian 20 shillings kora, aku I 30 shillings. Nelson, 785 cang inyor cige, ku bonus. Aku mi bayisian 785 tegul, I bayisian kora 20, 30, Toritara 785. Sugole ne Margaret neka nyor chige 2978. Tako tile tiga tishagata. Yani eh? Sugo ginye gitok no tene gilege. A sugo ginye gitok no tene gilege. Ibar chige. Igeti agigeti agigeti. Kot kilenjin congratulations. Agi yame bona asiju. Achawe. Hey. Kasa nye nene chitae da miten yu. Negile John. Mite jita negile John. John Tor 0746 Agoli 262 Ata mboni nkabesa Hey, Achawe John Tor 0746 262 Inyende tina otanika wangwa lalene Anke tesra bini tuku njika hako til In chika hako nyotige Che bonus kitio Tindo 10,275 Yani en bonus kitio Lazima asir juu yan jarwa netan kabisa. Lazima asir juu yan kabisa. Sage eri chichitan. Mure 10,275. Yani rabisa kiktugul. Kago god kwa tidi otan ko 4,000, 3,000. Kutko kago itata. Kago 10,275. Ago tako tesita ago tile ticket. Agere katil nkune lani manyor. Chikegi. John To. Nambari nyiko 07 ata 0746. All right, 262 Misha. Hey, Tari sana. Mure 10,275. Kagari katia mengune rani manyo warchi kagi. Kago atila gani ati gati. Se kago geti, ago geti, ago geti. So, ene, ngune, ama chukut for example, eh? Ndangu niko kosa nkule, kabi chitage ni majon to. Niko aljige biki biki. Ngot kabi chitage, niko aljige biki biki. Ko tayari ko tindo John 10,275 W tungune ko tindo John 10,275 utambu notan ba soko netan yani ye chitugul ko boren soko netan chitugul ko boren soko netan so turgo miten go mie John en ye yo ago turgo miten gora go mie chito notan nol jinge bigi bigi notan utambu ne ba soko netan lagini ma miten chine ga go magole ma ol jinge John to go bar jinge gwal jinge ne bigi bigi te ningune So he mucho got killing good congratulations, John Thor. Aqual jige bigi bigi na 150,000. Ago tayar got in the magubit 10,275. Hey, Ang got a meeting ticket in the Tarbana. Chile bag star 274 ash. Agi tile ticket number 6 is Mati tilage. Irene. Meti number stock jiba 100,000. Tavadale. Meti number stock jiba 100,000. Richard. Is trying again number stock jiba 100,000. John nago to magayat na number stoko to magayat ageri kita na barchinge kwal cement cement di chamba 50,000 ko menyo rwe ninguna chemuta stoyan ge on kabisa stoyan ge on kabisa he da ger mabati ko kemite jita na ale mabati yani mi de dikete le tugu gala kabisa bwada mazi rom gasi ti mazi stoyan ge kabisa yada aksusan Susan is doing on kabisa.
kine kiparchini ke nguni eh ko number 6 ayo macho go guya chita kabisa bwana chichoni tile miss eh corona tamban Cecilia 5000 Kenya shillings Cecilia tous give what ile dosi am 5000 ga ko till 5 times forget it sana Cecilia ka ho nurchi ke bonus nabo 5000 Kenya shillings ei ako gero ta lakchi ga go jorchi ke mami ne ga go 1000 ka til na ta go nurchi ke 200 shillings anje jorchi ke 224 anje ba nurchi ke 700 shillings ako nurchi ke 98 anje ga nurchi ke 5000 Cecilia ai pongezi sana ako ga mangwa le ga go chitsi mangwa chona go second ise ga go chitsi mit po na message da ngungete eh go bua na message dio ten ke le chin kitse ka nurchi ke ne 5000 bonus ino chike gitu gino 5000 je gugetse agetia itestai ibarchige aya ani jonto ga ma la sibi ka busa jontone jontone ga basi 746 sagale 2 62 ingele ga nyorchige selinga tangone nyorchige 400 shillings ai ajawe kurum jiji dal ga busa ka nyorchige 400 shillings tinda gune 10675 jonto oga tilena tadetan katilen 23 shillings so amachi barji gaji tai chile star 274 ash kini gbarchi ni gago bigibigi tin about 150000 Kenya shillings to imagine to makwalji ta sofa bara acha geje barchi gaji tuguli chile star 274 ash agi tile tiget e ginota na cha mega besa bwana tane agi gago join big bonus je mitinyon ka besa ka besa chile ba star 274 ash agi tile tiget number 6 kitio ayi ndai guba ati na ngonga traine isaya ndai gunyira ai new fire Agere ganyur jiga 3000 esa ya. Ndai kunyira Ryan not ndi wendi ag 150000 utaskia namna gani? Chile bag star 274 ash ogitile tiga tinon sibit sibit acha geje. Nani anatembea nalo? Boost and gaba go fire. Boost and gang so konata da baso komurwa. Koga chile star 274 ash ogitile tiga namba 6 metal tiga tag. Ai acha we. Amangwa le chitana tile tiga tieni gune ganyur chinge bonus. Amune skia 1 2 3 4 5 6 7 8 9 10 11 12 13 14 big 14 mami nega gitwa logo tagenge mami nega gitwa logo tagenge yani vijo antukul ga bag bonus agere ndaba 932 shillings agere not ndaba 3860 meeting gara not ndaba 1968 meeting not ndaba 43 shillings aya meeting gora jore not ndaga wag 4476 meeting gora not ndaga wag 88 shillings meeting gora jore not ndaga wag 764 min ndaga wag 40 shillings jano go bonus yani in big 14 check atil go sibke tugulungune mami ndaga gosan ogot mami ndaga gosan so jita not ndaga gosan dingune chill star 274 ash ogi tile tiget nono number 6 kitio yani ingel don ko terag no bala ki box no an kitok kin se no ne lilo wanya we ticket number 1 ana we ticket number 2 ana we ticket number 3 ino ni tile git number 6 andrew daga me get your fire andrew mi teji dene bare andrew sa age ne ka til ticket na tai ko ba nyor chige ko lo wacha ni rudi ingine ka nyor chige 1467 aku bonus don katil na tago manyor chige gole wacha ni jaribu ingine 1467 andrew testai dilangu ronton chengu noton got killing congratulation ama kwambi bonus jon kabisa bwana agero na confirmed agero titane leo nimekapata kitu bwana gole nimekapata kitu bwana kwa soko memo anago tilata gole nimekapata kitu kwa soko pongezi bendi bonus jon ago silingata bendi bonus jon ago silingata wendi bonus jotan agoi 5000 Kenya shillings mita jitone ga chiril kidogo nitan nikbara tuwe kanyo chike 4940 4940 yani ga chiril kidogo cha manyi 5000 lakini chamda at igeti og igeti og igeti chijonga itil ticket agotom gilin congratulation ketini chile star 274 ash og itil ticket inono boost nge akso gona trabaso kamurwa